യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൽമകൈടക്കിമേ എവറിഡേ 5 AM കാ 6 PM. തിനാലി ഓൾ റെഡി ആവുമാ.

യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൽമകൈടക്കിമേ എവറിഡേ 5 AM കാ 6 PM. തിനാലി ഓൾ റെഡി ആവുമാ.

0: മാറി അത് പോട്ടും ചിസ്കളും അയ്യോ നമ്മൾ
1: പലയാങ്ങളെ വാലുവണ്ടാവിയാണ്ടൈ ഐ നാളാങ്ങളെ വളവഴി കുഞ്ഞുമൊരു വാഴലയാങ്ങളെ ഞാങ്ങുണ്ടാവോട് ജവ ചെവൻമഴൈ ജയോ വലകാടാകരമാണിന്റെ അറി ജയോ വലകാടാകരമാണിന്റെ ബാബുരു ഹൈ ജയോ അവൈ മിഞ്ഞിനാട് മറാവഴാങ്ങുണ്ടായിനാലിന മിഞ്ഞിനാട് മറാവുമുഴായണങ്ങൈ മിഞ്ഞിനാട് മറാവഴാങ്ങുണ്ടായിനാലിന മിഞ്ഞിനാട് മറാവുമുഴായണങ്ങൈ ടിങ്ങാഴ മടുഞ്ചൊരു മടുഞ്ചൊറായ നല്ലേ പടങ്ങാങ്ങാളണി ഹിരേ ഹിരേ ഹിരേ നല്ലേ നാടിങ്ങളാണി വണ്ണി ടിങ്ങാഴ മടുഞ്ചൊരു